0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ

0: അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ചാലക്കുടി എൻ എസ് ബാലകൃഷ്ണൻ. മൃദംഗം എച്ച് ശിവൻ. ആദ്യം കേദാരഗൌള രാഗത്തിൽ രുദ്രപട്ടണം വെങ്കിട്ടരാമയ്യ രചിച്ച വർണ്ണം കേൾക്കാം. മിശ്ര ചമ്പതാളം.
1: This is Ragam 2470th anytime Indian music. Listen to Carnatic classical music concert by Anandalakshmi Venkataraman. She is accompanied on the violin by Chalakudi N.S. Balakrishnan and on the mridangam by H. Shivan. She begins a Carnatic classical music concert with a varnam of Rudrapattanam Venkataramayya. In the rag, Kedara Gowla set to Mishra Jambathal.

0: ഇനി വരദരാജം എന്ന കൃതി കേൾക്കാം. രാഗം സാരംഗ, രൂപക താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വരദരാജം. ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു രൂപക താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തലക്ഷ്മി വെങ്കട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ചാലക്കുടി NS ബാലകൃഷ്ണൻ, മൃദംഗം HS ശിവൻ. ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച നാഗലിംഗം എന്ന കൃതി കേൾക്കാം. രാഗം മോഹനം, ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, നാഗലിംഗം. ഇൻ ദ രാഗ് മോഹനം, സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി പാപനാശം ശിവൻ രചിച്ച മാതാ തുണൈ പുരിവായ് എന്ന കൃതികൾക്കാം. രാഗം കാനഡ, ആദിതാളം
1: അനന്തലക്ഷ്മി വെങ്കടരാമൻ. കൺക്ലൂഡ്സ് എ കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, മാതാ തുണൈ പുരിവായ് ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ചാലക്കുടി NS ബാലകൃഷ്ണൻ, മൃദംഗം HS ശിവൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ. Accompanying artist were Chalakudi NS Balakrishnan on the violin and HS Shivan on the mridangam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ

0: ആർ കൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ബി ദൊരൈസ്വാമി. ആദ്യം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മഹാഗണപതിം എന്ന കൃതി കേൾക്കാം. രാഗം നാട്ട ആദിതാളം.
1: This is Ragam 2470 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert by R. Krishnaswamy. He is accompanied on the violin by K. Venkidachalam and on the mridangam by B. Doraiswamy. He begins his Carnatic Classical Music Concert with a composition of Muthuswamy Deekshithar, Mahaganapathim, in the rag Nata, set to Adithal.

0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച രഘുപതെ എന്ന കൃതികൾക്കാം. രാഗം ഷഹാന, രൂപകതാളം.
1: Continuing his Carnatic classical music concert, he will now present a composition of Saint Thyagaraja, Raghupade, in the rag Shahana, set to Rupakatal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ കൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ബി ദൊരൈസ്വാമി. ഇനി ആഭോഗ്യരാഗത്തിൽ ശ്രീലക്ഷ്മി വരാഹം എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic Classical Music Concert by R. Krishnaswamy. He is accompanied on the violin by K. Venkidachalam.

0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പങ്കജലോചന എന്ന കൃതി കേൾക്കാം. രാഗം കല്യാണി, മിശ്രചാപ്പത്താളം.
1: ആർ കൃഷ്ണസ്വാമി കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പങ്കജലോചന ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആർ കൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ബി ദൊരൈസ്വാമി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ആർ കൃഷ്ണസ്വാമി. അക്കോമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ കെ വെങ്കിടാചലം ഓൺ ദ വയലിൻ ആൻഡ് പി ദൊരൈസ്വാമി ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. Anytime, Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now bring you a Veena concert by Jayashree Mahesh. She is accompanied by Vaipin Sadesh on Mridangam and M. Vimal on Ghadam. Adhyam Abhogiragatil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi Siru Adithalam.

ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷീ ഈസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. She continues her concert with Enduku Peddala, composed by Thyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വൈപ്പിൻ സതീഷ് മംഗം, എം വിമൽ ഖരടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഖരടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.